0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ തിരുവിഴ ആർ ജയശങ്കർ അവതരിപ്പിച്ച നാഗസ്വര കച്ചേരി കേൾക്കാം. ആദ്യം ശ്രീ മഹാഗണപതേ എന്ന കൃതി കേൾക്കാം. രാഗം ആഭോഗി, ഖണ്ഡചാപ്പ് താളം, എൻ എസ് രാമചന്ദ്രൻ രചിച്ചത്.
2: ദിസ് ഇസ് രാഗം 24/7 DTH എനി ടൈം ഇന്ത്യൻ മ്യൂസിക്. ലിസൺ ടു നാഗസ്വരം റിസൈറ്റൽ ബൈ തിരുവിഴ ആർ ജയശങ്കർ. He begins his Nagaswaram recital with a composition of N.S. Ramachandran, Shri Mahaganapade, in the rag Aabhogi set to Kandachappu Thaal.

0: ഇനി അസാവേരി രാഗത്തിൽ മാപാല വെലസി എന്ന കൃതി കേൾക്കാം. ആദ്യ താളം ത്യാഗരാജസ്വാമികൾ കൃതി.
1: Continuing his Nagaswaram recital, he will now present a composition of Saint Tyagaraja, Maapala Velasi, in the rag Asaveri, set to Aditaal.

0: ഇനി നാഗസ്വരാവലി രാഗത്തിൽ ശ്രീ ശങ്കര ഗുരുവരം എന്ന കൃതി കേൾക്കാം. രൂപകതാളം മഹാവൈദ്യനാഥയ്യർ രചിച്ചത്.
1: Now listen to a composition of Mahavaidhinatha Iyer, Shri Shankara Guruvaram, in the rag Nagaswaravali set to Rubagathal.

0: രാഗം 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് തിരുവിഴ ആർ ജയശങ്കർ അവതരിപ്പിച്ച നാഗസുര കച്ചേരി. ഇനി രീതിഗൗള രാഗത്തിൽ ജനനി നിന്നുവിന എന്ന കൃതി കേൾക്കാം. മിശ്രചാപ്പ് താളം സുബ്ബരായ ശാസ്ത്രികൾ രചിച്ചത്.
1: This is Ragam 24/7 DTH Anytime Indian Music. You are listening to Nagasuram Recital by Thiruvira R. Jayashankar. Next is a composition of Subbaraya Shastri, Janani Ninnuvina, in the rag Reethigaula set to Mishra Chappathal.

0: അവസാനമായി ഭജരേ യദുനാഥം എന്ന കൃതി കേൾക്കാം. രാഗം പീലു, ആദിതാളം സദാശിവ ബ്രഹ്മേന്ദർ രചിച്ചത്.
1: തിരുവിഴ ആർ ജയശങ്കർ കൺക്ലൂഡ്സ് ഹിസ് നാഗസ്വരം റെസൈറ്റൽ വിത്ത് എ കോമ്പോസിഷൻ ഓഫ് സദാശിവ ബ്രഹ്മേന്ദർ, ഭജരേ യദുനാഥം ഇൻ ദ രാഗ് പീലു സെറ്റ് ടു ആദിതാൾ.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് തിരുവിഴ ആർ ജയശങ്കർ അവതരിപ്പിച്ച നാഗസുര കച്ചേരി. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു വിൽ ലിസ്ണിംഗ് ടു നാഗസ്വരം റിസൈറ്റൽ ബൈ തിരുവിഴ ആർ ജയശങ്കർ. ദിസ് പ്രോഗ്രാം വാസ് ബ്രോട്ട് ടു യു ബൈ ആകാശവാണി തിരുവനന്തപുരം. ഫോർ രാഗം 24/7 DTH. Anytime Indian music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ഗോമതി ചിദംബരത്തിന്റെ വീണ കച്ചേരി കേൾക്കാം. മൃദംഗം നാഞ്ചിൽ AR അരുൾ, മുത്തുസ്വാമി ദീക്ഷിതർ കൃതികൾ കേൾക്കാം. ആദ്യം വാദാപി ഗണപതിം ഭജേഹം എന്ന കൃതി കേൾക്കാം. രാഗം ഹംസധ്വനി, ആദ്യ താളം.
2: ദിസ് ഇസ് രാഗം 24/7 DTH എനി ടൈം ഇന്ത്യൻ മ്യൂസിക്. ലിസൺ ടു കർണാട്ടിക് ക്ലാസിക്കൽ വീണ റെസൈറ്റൽ ബൈ ഗോമതി ചിദംബരം. ഷീ ഈസ് അക്കംപനീഡ് ഓൺ ദ മൃദംഗം ബൈ നാഞ്ചിൽ AR അരുൾ. ലിസൺ ടു ദ കോമ്പോസിഷൻസ് ഓഫ് മുത്തുസ്വാമി ദീക്ഷിതർ. ഷീ ബിഗിൻസ് എ വീണ റെസൈറ്റൽ വിത്ത് വാതാപി ഗണപതിം ഭജേഹം. ഇൻ ദ രാഗ് ഹംസധ്വനി സെറ്റ് ടു ആദിതാൾ.

0: ഇനി സുബ്രഹ്മണ്യേന രക്ഷിതോഹം എന്ന കൃതികൾക്കം രാഗം ശുദ്ധ ധന്യാസി ആദിതാളം.
1: കണ്ടിന്യൂയിങ് ഹർ കർണാട്ടിക് ക്ലാസിക്കൽ വീണ റെസൈറ്റൽ, ഷി വിൽ നൗ പ്രസന്റ് സുബ്രഹ്മണ്യേന രക്ഷിതോഹം ഇൻ ദ രാഗ ശുദ്ധ ധന്യാസി സെറ്റ് ടു ആദിതാൾ.

0: രാഗം 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗോമതി ചിദംബരത്തിന്റെ വീണക്കച്ചേരി. മൃദംഗം നാഞ്ചിൽ AR അരുൾ. ഇനി ശ്രീ സരസ്വതി നമോസ്തുതേ എന്ന കൃതി കേൾക്കാം. രാഗം ആരഭി, രൂപക താളം.
1: This is Ragam 24/7 DTH, anytime Indian music. You are listening to Carnatic Classical Veena Recital by Gomathi Chidambaram. She is accompanied on the mridangam by Nanjil AR Arul. Now listen to the composition Shri Saraswati Namostuti in the rag Arabhi, set to Rubaka Thal.

0: അവസാനമായി പൂർവി കല്യാണി രാഗത്തിൽ മീനാക്ഷി മേമുദം ദേഹി എന്ന കൃതികൾക്കാം ആദ്യ താളം.
1: ഗോമതി ചിദംബരം കൺക്ലൂഡ്സ് ഹർ കർണാട്ടിക് ക്ലാസിക്കൽ വീണ റെസൈറ്റൽ വിത്ത് മീനാക്ഷി മേമുദം ദേഹി ഇൻ ദ രാഗ് പൂർവി കല്യാണി സെറ്റ് ടു ആദിതാൾ.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് ഗോമതി ചിദംബരത്തിന്റെ വീണക്കച്ചേരി. നാഞ്ചിൽ എ ആർ അരുൾ, മൃദംഗം. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു വർ ലിസ്ണിംഗ് ടു കർണാട്ടിക് ക്ലാസിക്കൽ വീണ റെസൈറ്റൽ ബൈ ഗോമതി ചിദംബരം. അക്കംപനിങ് ആർട്ടിസ്റ്റ് വേഴ്സ് നാഞ്ചിൽ എ ആർ അരുൾ ഓൺ ദ മൃദംഗം. This program was brought to you by Akashvani Thiruvananthapuram for Ragam 24/7 DTH, anytime Indian music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: രാഗം 24/7 DTH ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ശ്രീമതി ഗീതാ രാജ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി കേൾക്കാം. വയലിൻ ശ്രീമതി ഉഷാ രാജഗോപാലൻ, മൃദംഗം കല്ലടൈ കുറിച്ചി എസ് ശിവകുമാർ, ഖടം അടംബാക്കം കെ ശങ്കർ, വാജാമഗോചരു എന്ന് തുടങ്ങുന്ന മൈസൂർ സദാശിവ റാവുവിന്റെ കൃതിയോടുകൂടി കച്ചേരി ആരംഭിക്കുന്നു. രാഗം അഠാണ ആദിതാളം.
2: This is Ragam 24/7 DTH, anytime Indian music. Listen to Carnatic vocal recital by Shrimati Geeta Raja. She's accompanied on the violin by Shrimati Usha Rajagopalan, on the mridangam by Kalladai Kuruchi S. Shivakumar, and on the ghatam by Adambakkam K. Shankar. She begins her vocal recital with a composition of Mysore Sadashiv Rao, Vajama Gocharu, in the Ragam Adhana, set to Aditalam.

ഇനി ശങ്കരി നീവെ, സുബ്രായ ശാസ്ത്രി സാഹിത്യം, ബേഗടരാഗം, രൂപകതാളം. ലിസൺ നൗ ടു ശങ്കരി നീവെ, കമ്പോസ്ഡ് ബൈ സുബ്രായ ശാസ്ത്രി ഇൻ രാഗ് ബേഗട, സെറ്റു താൾ രൂപക്.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: ഇപ്പോൾ ജയശ്രീ മഹേഷിന്റെ വീണ കച്ചേരി കേൾക്കാം. വൈപ്പിൻ സതീഷ് മൃദംഗം, എം വിൽ ഘടം. Now we bring you a Veena concert by Jayashri Mahesh. She is accompanied by Vaipin Sadesh on Mridangam and M. Vimal on Ghadam. Adhyam Abhogi Ragatil Varnam Adithalam. The first item of this concert is a Varnam in Raga Abhogi set to Adithalam.

ജയശ്രീ മഹേഷിന്റെ വീണക്കച്ചേരിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വൈപ്പിൻ സതീഷ് മൃദംഗം, എം വിമൽ ഘടം. യു ആർ ലിസ്ണിംഗ് ടു എ വീണ കൺസേർട്ട് ബൈ

0: ജയശ്രീ മഹേഷിന്റെ വീണക്കച്ചേരിയാണ് നിങ്ങൾ ഇതുവരെ കേട്. വൈപ്പിൻ സതീഷ് മൃദംഗം, എം വിമൽ ഘടം. യു ആർ ലിസ്ണിംഗ് ടു എ വീണ കൺസേർട്ട് ബൈ ജയശ്രീ മഹേഷ്. ഷി വാസ് അക്കംപനീഡ് ബൈ വൈപ്പ് സതീഷ് ഓൺ ദി മൃദംഗം ആൻഡ് എം വിമൽ ഓൺ ദി ഘടം.
1: രാഗം DTH ചാനലിനു വേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. This program was a contribution of Thrissur Station of All India Radio for Ragam 24/7 DTH channel, Anytime Indian Music.